0: നന്നിട്ടോ മഹനിരാക്കളും എന്നിച്ചുവച്ചില്ലോ ഒന്നടി ഒളിച്ചിട്ടില്ലോ ഇനി സേവിയുമോ പിന്നെ തന്നെ ഇനി സേവത്തിനോ ഇമ്മാ കിനട്ടാ സൊന്നിട്ടിന്റെ മുങ്ങിട്ടോ സേഹകളോ തങ്ങുട്ടി വിട്ടോ
1: Alicia ang nakuk borel tak kajali ko tayo trimado tay mau kalau to unikar lego siya sa tana ino sa mini akig akig sa wakti lugo
2: pilo akatak to ilan niko pigo malo lune piu juni ila ko barak tisi gumalo akatak ma chokol wasu pilo ang lune tamato inang lune kangunang ni pinga khatta so ilan ni ko dit sinak tu ni te me kanila mi yo season 2 me
1: north of north e patata kun nak tau kun nak silau tu CBC jam kun amadu tau ta ko nagajau la kitaman ta ko nuta tak kajak tau khatta kun nak ne ak
3: Oyanami kawisa, tu saayak sa tutak tumaga, tenang mit. Sila lekanina siya mga ta kitang muni o kalimala o lugila. Kitang ulit ligo September 9. Tekin ikuga jumigo kunnuk at lalaulo ni ksenigo. Nuwila pala na ato unuaw. Una yung ano kaya 15 mo tika katta lunim. Niglas muna tamani 2 mil lunim. Akago sa kanila katta ko maa lunim. Nigelo ni 20 mit. Una yung niya tamani 8 mil ko maa lunim. Talog do amili unnuk nung ilak palya na ang naktawyok ni geloni 20 ano ikiya ayak lunim. Una yung niya tamani 3 mil lunim. Akago nung yago maktawok makutuwi na realik ni geloni 20 mit 40 mo tika katta lunim. Una yung niya tamani 7 mil gumak lunim. Oksok to ulit unnuk nung iya naktawok ni geloni 20 una yung niya tamani 4 mil lunim. Akago nu yego maktarok makutwi na realik ni geo masuni 30 mit nuni ningat mani tu mi go masuni yakaluk tu chalit unnuk nu yana tu gok makutwi na realik ni gelo ni gok 30 nuni ningat mani 4 mil lunim akago nu yego maktarok ni gelo ni 20 mit makutwi na realik nuni ningat mani 7 mi go masuni tekeni yakaluk tu chamen Kolok tolit unuk nuya nak tu gok makutui na relik tau. Oang naluni gok 20 mit 40 mo tika kat talunim. Nuni yung niya tamani 5 mil lunim. Akago nuya go mak tau gok makutui na relik. Oang nero masuni 30 mit 50 mo tika kat talunim. Nuni yung niya tamani 7 mil go masunim. Tagwa takwa sila temen na yun na sikiyaw yula. Tekin na kachang nyo ni.